0: എന്ന മേളിമെന്നും കമ്പന ചേമേക്സ് പെൻഡ്ലസ് ഇര ഇൻബുക്കുറേ നികത്തന്ന താ ചേമേക്സ് പെൻഡ്ലസ് അരേക്കിനാ കിംപ നരണ ദേവിസ് തോ ആതവോയിങ്കയന കാക്കുയിനറുണ് തേയിന നരുന്നൈക്കൈ
1: ഇയങ്ങന കാക്കുന്ന യരുന്തയൻ മാട്രസ് താപ്പു മാട്രസ് തിങ്കു സ്റ്റോറേജ് ബോക്സസ് ഏതിനുമെ പുയിന്തീത ഓ തേസി പുയിന്തീത ഓ യേനപേ അര കാക്കുയി പുകിയ നസ്മി നരുന്ത ബേബി വോക്ക.